എ ബ്യൂട്ടിഫുൾ എക്സ്ചേഞ്ച് അറ്റ് കാൽവറി. നേർത്തിയാണ് പരിമാറ്റം കൽവാരി സിലുവയിലെ. നാം മണ്ണിപ്പടയ യേശു തണ്ടിക്കപ്പെട്ടാർ, നാം സുഖം പെര യേശു കായപ്പെട്ടാർ.